ഇഷ്ടവേലിൻ രാജാവേ എൻ്റെ വനം കത്തരേ നാനും മൈ വാഴ്ത്തുകരേ നന്മൈകൾ നീനൈക്കരേ യേശുവേ.

മൃഗ അഗ്നി സ്തംഭമയ്യാം, ഇരവിലും പകലിലും നീ മൃഗ അഗ്നി സ്തംഭമയ്യാം, എങ്ങളെ നടത്തുകണ്ട് ഞാന് കന്മലയും നീരേ, എങ്ങളെ നടത്തുകണ്ട് ഞാന് കന്മലയും നീരേ, ആരാധന ചെയ്യുവോം ഉമ്മ അൻപായി പോറ്റിടുവോം, ആരാധന ചെയ്യുവോം ഉമ്മ അൻപായി പോറ്റിടുവോം, ആരാധന ചെയ്യുവോം ഉമ്മ അൻപായി പോറ്റിടുവോം, ആരാധന ചെയ്യുവോം ഉമ്മ അൻപായി